107.8 FM ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು. கேட்டுண்டுள்ளார் இது ரேடி சாரும் குன் 07.8 FM. இது ரங்கு ரங்கு ஜீவன முண்டியன்டுள்ள நானிங்களும் சீஃபுல்ல குத்தார். ശ്രോത്രങ്ങള്, ഇണ്ടത്തോ റംസാൻ സിൽസില കാര്യക്രമത്തില് ബാരിഡോ ഹിരിയ സാഹിതി ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ളു കെ പി അബ്ദുൽ ഖാദർ കുത്തെത്തൂർ അയൽഡോ നല്ലത്തൊരു ബുക്കിൽ നിന്നെത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തിന് കേട്ടുണ്ടരുവ.

മറ്റുള്ള വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണ്. പുള്ളിയായി ബുക്കനെ കോരികളെപ്പോഴാണ് തീയരകളത്തിൽ സുന്ദരറേ മന്ദാറ് നിക്കൽ കേൾ റേഡിയോ സാറൻ നൂത്തയ്യൽ പാഞ്ചൻ എഫ് എം രംഗരംഗത്ത്.

മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുന്നത് ഏരകളെ കൊട്ടി ധ്യാന നിക്കുള്ള സുന്ദരരെയും മന്ദാറ് നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ്.